0: തരനന്ന തരനന്ന തരനന്ന തരനന്ന തരനന്ന തരനന്ന തരനന്ന തരനന്ന തരനന്ന തരനന്ന പാട്ടിലെ ഉദാഹരണം ഇങ്ങനെയുണ്ട്. ഈ കാവ്യാകേപ്പക്ക മനതുമ്പി തിക്കുല തടിതുമ്പ കുസിരാ കുളുപരിയു ഓതുവ രസികങ്ക മണ്ടേയാട്ടുവ പോലെ ഈ എഴുത്ത് രസതക്കു കേപ്പയിങ്കക്ക് ബാമിനി ഷഡ്പതി പിഞ്ഞ സാങ്കത്യ ഛന്ദസ്സിൽ ബോരെ ഭാഷഞ്ച കൊടവത്തക്ക് ബന്ധത് ഇതേ സുരു എണ്ണുവത് വിശേഷ
1: നിങ്ങ പാടൊരു കേപ്പക്ക ശ്രീമതി മണ്ഡിര ജയാപ്പണായിണ്ട കൊടവ ജയഭാരത കാവ്യത്തിഞ്ച ഇപ്പറക്ക് ഷഡ്പതി രചന കൊടവത്തക്കളു ബപ്പക്കാച്ചി ഇക്ക കനകദാസന്റെ കാവ്യത്തിനു കൂടെ ഉണ്ടാച്ചി
0: അക്കു കനകദാസന്റെ കീർത്തനയോ ബോരെ ബോരെ രാഗ താള സ്വരത്ത് നെജ്ജതായിട്ടുണ്ട്. കാമ്പോജി ഉണ്ട്, മുഖാരി ഉണ്ട്, കേദാരകവള ഉണ്ട്, പന്തുരാവളി ഉണ്ട്. ഇന്നത്തെ ബോരെ ബോരെ രാഗത്തുള്ള കീർത്തനയുള്ള അതേ ലയത്ത് തർജ്ജമത് വലിയ സവാലായി തിഞ്ചത്ത് നമുക്ക് നങ്ങളുടെ ഈ അനുവാദ കാര്യത്ത് നങ്ങ നൂറാങ്ക് നൂറ് ശരിയായിത്തന്ന് എണ്ണുവക്ക് കയ്യത്തെ പോച്ചെങ്കിയോ നങ്ങളുടെ കയ്യിൽ എച്ചകാപ്പ അച്ചക് മട്ടിക്ക് പേശാടുന്നു നേര് ഭാരതീയ 13 ഭാഷയുടെ കൂട്ടുക്ക് കൊടവത്തക്കുക്ക് ഒരു സ്ഥാനം കിട്ടുന്നത് ഒരു വലിയ പ്രമ അല്ലത്തെ ഇതേ ആദ്യായിത്ത് കൊടവ സാഹിത്യ കോവക്ക് ദാസ സാഹിത്യ ബന്ധത് വലിയൊരു സാധന എന്ന് അഭിപ്രായം കേട്ട് ബന്ധമുള്ളത് തുമ്പ കുശിര വിചാരവും ആക്കൂ.
1: നിങ്ങളുടെ തക്ക് പാട്ട് എല്ലാം കേപ്പക്ക സാങ്കത്യ ലയ കൂടി കൊടവത്തക്ക് പുതിയത്
0: സാങ്കത്യ പുതിയത്
1: കൊടവ സാഹിത്യ കോക്ക് ഇതേ ആദ്യായിത്ത് കനകദാസന്റെ പൂർത്തി സാഹിത്യ തർജ്ജമയായി കൊടവത്തക്കര വിഭാഗക്ക് നിങ്ങ സമ്പാദകങ്ങായിട്ട് കൂടെ കാർബാർ മാടിത്തുള്ളിരാ ഇക്ക കനകദാസന്റെ കവിര ബഗ്ഗെ പരിചയം മാടി തരൽവാ.
0: ദാസ സാഹിത്യ പരമ്പരയില് നോട്ടിക്കാമ്പനക്കെ കനകദാസന്റെ പെത പെർത്ത് കേളിപ്പെട്ടത് എഴുത്ത് പഠിക്കത്തോർ വ്യക്തി അന്നത്താ വലിയ സാധനമാട്ടുന്നത് വിശേഷ അതത്തു പണ്ഡിതങ്ങളുടെ ഇടലിഞ്ചേണ്ട് താണ്ട പാണ്ഡിത്യ കാട്ടുന്നത് ഇഞ്ഞു വിശേഷ ആണത്. മേൽജാതി കീഴ്ജാതി ഇന്ന് ഭിന്നഭേദം ആ കാലനേരത്ത് കുറുബ കുലത്തിൽ ഓർ വ്യക്തി ആ മട്ടിക്ക് പൊളന്നത് സാമാന്യ സംഗതി ഒന്നും അല്ല. ഒരു അന്താജിനെ പോലെ ക്രിസ്തശക 1500 1600 അനേ ഇസ്വീര കാലനേരത്ത് ബതുക്കി ബാളന കനകദാസന്റെ പുട്ടുപേത തിമ്മപ്പ് വന്ന് അപ്പന്റെ പേത ബീരപ്പ് അവന്റെ പേത ബച്ചമ്മ അവന്റെ പുട്ടിന ഊര് ഹാസന ജില്ലയിലെ ബാഡ എണ്ണുവ ജാഗ. ബാഡ വിജയനഗര സാമ്രാജ്യത്തിലെ ഗഡിനാട്. സാമാന്യായിട്ട് എല്ലാവർക്കും ഗൊത്തില്ലാത്ത സംഗതി എന്തെന്നക്ക കനകദാസ് ബറി കവി മാത്രം അല്ല അവന്റെ അപ്പ് അതേ ബാഡ സംസ്ഥാനത്തിലെ ദണ്ഡനായക ആയിത്തിഞ്ചവൻ. അയിങ്ങടത് പടയാളി പരമ്പര ക്ഷത്രിയക്ക് പോണ്ടിയാന എല്ലാ ആയുധ ബളക്കന പഠിച്ചു തിഞ്ചത്തവൻ. വിജയനഗര സാമ്രാജ്യത്തിലെ അധീനത്തിൽ ഇഞ്ച ഈ സംസ്ഥാന ഗഡിനാടിൽ ഉള്ളാന കൊണ്ട് ശത്രുവുടെ ഹാവളിയു അതിയായിത്തേ ഇപ്പിഞ്ചിത്തളോ. അക്ഷര ഗൊത്തില തിഞ്ചക്കളു ശാസ്ത്രക്ക് സംബന്ധപ്പെട്ട എല്ലാ വിചാരവും കനക ഗൊത്തിപ്പക്ക് കാരണം എന്തെന്നക്ക അവങ്ക് ബോധന മാടൊക്കെ കിട്ടുന്ന ഗുരുവർഗ. വൈഷ്ണവ മത ഹുട്ടാക്കുന്ന ശ്രീ രാമാനുജന്റെ ശിഷ്യ ആയിത്തിഞ്ച താത്താചാര്യ ഇങ്ങട ശ്രീമഠത്ത് കനകദാസന്റെ പഠിപ്പു. ആനകൊന്തി ശ്രീമഠ ആ കാലത്ത് തുമ്പ കേളിപ്പെട്ട മഠ. വിജയനഗര സാമ്രാജ്യത്തിലെ കേളിപ്പെട്ട ചക്രവർത്തി കൃഷ്ണദേവറായന്റെ ആൾവിക്കര കാലനേരത്ത് എണ്ണക്ക 1595 1530 ഇസ്വിക്കത്തന് ആ സമയത്തിൽ കനകദാസ് തുമ്പ കേളി അലങ്കിണിഞ്ചത്ത് അക്കത്തിരി യുഗധർമ്മ എന്തെന്നക്ക കീഴ് ജാതിക്കാർക്ക് എഴുത്ത് പഠിപ്പ് അവകാശം ഇഞ്ചിലെ. ആച്ചെങ്കി ഗുരു താത്താചാര്യ ജാതി ഭേദനോട്ടത്തെ എല്ലാരും ദേവട മക്ക എണ്ണ ഭാവനയിൽ കനകങ്ക് പുരാണ വേദ ശാസ്ത്ര ഇന്നത്താന ഉദാര മനത്ത് പഠിച്ചിട്ടത്. ബല്യ കേളിക്കാരനാണ് വ്യാസരായനും കനകണ്ട പ്രതിഭ പൊളിവക്ക് കാരണാനാവും. വ്യാസരായ പുരന്ദർദാസ് ഇങ്ങ ബതുക്കി ബാളന കാലനേരത്ത് കനകദാസനു പെത നേടിയണിഞ്ചത്ത്.
1: നല്ല വിചാരം ഇത്. ഇക്ക വിജയനഗര സാമ്രാജ്യത്തിന് ബഗ്ഗെ തക്ക് പറഞ്ഞിരല്ല ഇത് കൃഷ്ണദേവരായന്റെ ആഡളിത ഇപ്പക്ക സാഹിത്യ കലെ ഇന്നത്തങ്ക് തുമ്പ അവകാശ ഇഞ്ചത്താ
0: ആക്കു. കൃഷ്ണദേവരായന്റെ കാലത്ത് കാലോദി നവരാത്രി സന്ദർഭത്ത് മാർനവമി എണ്ണ കേളിപ്പെട്ട സാംസ്കൃതിക നമ്മെ നടപ്പിഞ്ചത്തോളോ. ഈ നമ്മക്ക് ദേശത്തിലെ വലിയ വലിയ പണ്ഡിതങ്ക വിദ്വാംസങ്ക പാട്ടുകാര ആട്ടുകാര തങ്ങളുടെ പഠിപ്പിന് പ്രദർശനം മാടുവക്ക് അവകാശം കിട്ടുവഞ്ചത്. രാജന്റെ കൈഞ്ച ഇനാമനോ പടന്നുവഞ്ചിത്ത്. കന്നഡ സാഹിത്യ പരമ്പരയുടെ കേളിപ്പെട്ട കവികളാണ് കുമാര വാൽമീകി കുമാരവ്യാസ് ഇങ്ങടെ എഴുത്തര പ്രഭാവ കനക്കങ്ക് ഇമ്പു കൊടുത്തതെന്ന് കാമ്പ. കനക്കണ്ട കുലക്കാരക്ക് ബീരേ ദേവറു എണ്ണക്ക ഈശ്വര കുലദേവത്തെ അന്നനായിട്ട് അയങ്ക ശിവഭക്തങ്ക അഭിപ്രായമുണ്ട്. അന്ത്യത്തെ കാലത്ത് വൈഷ്ണവ പിന്നെ ശൈവ എണ്ണോ സമ്പ്രദായം ചെത്ത്.

0: അവിടെ അതിക്ക് നിന്ദക്ക മതി അതേ നേരത്ത് അവൻ്റെ ബായിഞ്ച ഭക്തി സാഹിത്യ ശൃംഗാര സാഹിത്യ ചരിത്ര പാട്ട് രൂപത്ത് പുറപോവിഞ്ചത്തുന്ന് എണ്ണുവത് വിശേഷം. ജനപദ സാഹിത്യ പോലെ അതേ സാഹിത്യ ജനട ബായിഞ്ച ബായിക്കു പബ്യണ്ട് കാലക്രമേണ അക്ഷര രൂപത്ത് പുറപ്പാന്ന് എണ്ണുവ.
1: മോഹനതരംഗിണി കനകദാസിൻ്റെ ഒരു മഹാകാവ്യം നിങ്ങൾ തക്കുന്നുണ്ട് എണ്ണീര. ഈ പാട്ട് രൂപത്തുള്ള കാവ്യത്തിന് ബഗിൽ അരുവിക്ക് തപ്പിരാ.
0: മോഹനതരംഗിണി പെതവേ എണ്ണുവന്നൊക്കെ ഇത് പ്രേമ പ്രീതിനുണ്ട് മനസ്സിന് മരളുമാടുവന്നത്തെ കഥ. ഇതൊരു ചിങ്കാരകാവ്യ. കനകദാസ് ഈണ്ട വസ്തുന വിഷ്ണു പുരാണ ശിവപുരാണ ഇന്നത്തെ പുരാണത്തിഞ്ച മഹാഭാരത ഭാഗവത കാവ്യ ഇല്ലിഞ്ചെല്ലാം ആഞ്ചണിത്ത് ആണ്ട് ആ വിഷയം എന്തെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ പിന്നെ രുക്മിണിക്ക് പ്രദ്യുമ്ന പുട്ടിനല്ലിഞ്ച ഈ കാവ്യ സുറാപ്പ. ദ്വാരക പട്ടണത്ത് കൃഷ്ണൻ്റെ ആൾവിക്കയ്പ്പ അരമനയിൽ ബല്യ വൈഭോഗ പലതര തേളിക്കളിയ കല പിന്നെ ആട്ടുപാട്ട് ഈ സന്ദർഭത്ത് പക്ഷികളിയുടെ പ്രദർശനം. ഔവ പക്ഷി താണ്ട കുഞ്ഞിക്ക് ഗുട്ടുക്കിടുവാന നോട്ടുന്ന രുക്മിണി ദേവിക്ക് താങ്കൊരു ആങ്കുഞ്ഞി പോണ്ടുന്ന് ആസ. ഇതിനറിഞ്ഞ കൃഷ്ണ മദനകാമ നീട മോവനായിത്ത് പുട്ടുവാന്ന് എണ്ണ. അങ്ങനെ ആങ്കുഞ്ഞിര് ജനന പ്രദ്യുമ്നന്ത് അവൻ്റെ പെത. താരകാസുര എണ്ണ രാക്ഷ ദേവത്തേക്ക് വല്ലാതെ തൊന്തര തന്നണിപ്പ. ശിവന്റെ മോവങ്ക് മാത്ര ആ രാക്ഷസനെ കൊല്ലോക്ക് സാധ്യാന്ന് കൊത്താപ്പ. ആച്ചെങ്കി ശിവ കണ്ണു മുച്ചിത്ത് ഗുവേല തപസ് കളിത്തിപ്പ. ശിവന ഒപ്പോതേ കഷ്ട. അവൻ കണ്ണ് തുറന്നക്ക എതിക്കുള്ള ബൂതിയാപ്പ. ദേവഗുരുര സൂചന പോലെ ശിവന്റെ തപസ്സിന ഭംഗമാടുവക്ക് മദനകാമന ഒപ്പിച്ചിടുക. മദനണ്ട പൊണ്ണ് രതി. രതി ഒക്ക തിഞ്ചക്കലും മദന കൈബു ബില്ല് നേത്തിയണ്ട് ശിവന്റെ തപോഭംഗമാടുവക്ക് പേച്ചാടിത്ത് ചുട്ട് ബൂതിയായിപ്പോപ്പ. രതി ശിവൻ്റെതിക്കെ താണ്ട നൊമ്പൽ എണ്ണിയണ്ട് ഗോളാടുക. അക്ക ശിവ മദനകാമ നീട മനത്ത് എക്കോലും ഇപ്പാന്ന് സമാധാനം മാടുക. രതി ശംബരാസുര എണ്ണ രാക്ഷസണ്ടല്ലി അടികെ പണിക്ക് കൂടിയവ. രുക്മിണിക്ക് പുട്ടിന ആ ആങ്കുഞ്ഞി പ്രദ്യുമ്ന മദനകാമണ്ട മറുജന്മ. ആ കുഞ്ഞിനുണ്ട് താങ്ക് അവസാനാന്ത് അറിഞ്ഞ ശംബരാസുര ആ കുഞ്ഞിന് കെട്ടിത്ത് സമുദ്രക്ക് കനപ്പിച്ചിടുക. ആച്ചെങ്കി ആ കുഞ്ഞിനെ ഒരു മീൻ മുക്കിത്തിപ്പ. അതിനെ പുടിച്ച ബെസ്ത് ആ മീനിൻ്റെ ചായ് ചന്തക്ക് പിറകായിത്ത് അതിനെ രാജണ്ടല്ലി കൊന്തപ്പ. ആ മീനിന അടികെ കാർത്തി രത്തി മുറിപ്പക്ക് ആണ്ടൊളിഞ്ഞ ഒരു ആങ്കുഞ്ഞി പുറപ്പ. അക്കണെ ഒരു അശരീരവാണിയും കേട്ടുവപ്പ. ഈ കുഞ്ഞിന ചായൽ നോട്ടിയാ രാക്ഷണ്ട അനുമതി കേട്ടണ്ട രത്തിദേവി ആ കുഞ്ഞിനെ ചാക്കിയവ. ചായ ഭോജത്ത് ബൊന്തണ്ടുള്ള ആങ്കുഞ്ഞിനെ നോട്ടിത്ത് ശമ്പരങ്കു കുസിയാപ്പ. ആച്ചെങ്കി ഇതേ കുഞ്ഞിനുണ്ട് അവൻ്റെ മരണാന്ന് ഗൊത്താനതു അവനെ കൊല്ലുവക്ക് നോട്ടുക. പ്രദ്യുമ്നങ്കു ശംബരാസുരങ്കു നടന്ന പടല് ശംബരാസുര ചാവ. ഇന്നനെ കാവ്യ മിഞ്ഞക്ക് സാകുക. അതാനതു പ്രദ്യുമ്ന ദ്വാരക്കേക്ക് പപ്പ. രതിക്കു പ്രദ്യുമ്നങ്കു മംഗളാപ്പ. അയങ്ക പുട്ടിന കുഞ്ഞിയെ അനിരുദ്ധ് ലോകക്കെ പരത്ത് ചായക്കാറ്. ശോണിത്തപുറത്തിര രാജ ബാണാസുര ബല്യ ശിവഭക്തനു അക്കു. ശിവണ്ട വര പടന്തണ്ട് ആയിര കൈ പടന്തണ്ട ഇവ താണ്ടച്ചക്കേ ബല്യ ശിവർന്ന കാങ്കൊണ്ടുന്ന് ശിവന ബോടിയവക്ക ശിവ അന്തവൻ നീടെതിക്ക് ബപ്പക്ക നീട രത്തത്ര ഓജ തുണ്ടാപ്പ നെണ്ണു. ശിവഭക്തനാണ് ബാണാസുരങ്ക് ഒരു ചായക്കാർത്തി മോവ ഉഷാദേവി. അവക്കൊരു സിനേത്തെ ചിത്രലേക്ക് മായാവിദ്യനെ പഠിച്ചവ. ഒമ്മ ദണ്ടാളു ശിവപൂജക്ക് ദേഗുടിക്ക് പോപ്പാ. പോപ്പക്ക ചിത്രലേക്ക് ഉഷാദേവിയുടെ മനസ്സിലുള്ളാന എണ്ണീത്ത് അവിടെ ചായ് ചന്തക്ക് ശരിയാന ഒരു കിണ്ണനെ കാട്ടി താന്ന് പാർവത്തിനെ ബോടിയവ. വൈശാഖ തിങ്കത്തിര ബൊളുത്തബാവു പന്നരണ്ടനേ ദിന അവിടെ സ്വപ്നത്ത് കാമ്പിച്ചിട്ടവന്നത്തെ കിണ്ണനെ അവിടെ വടിയനാപ്പാന്ന് പാർവത്തി എണ്ണിക്കൊടുപ്പ. അങ്ങനെ അവൻ കാമ്പിച്ചിട്ടവ. ഉഷാദേവിക്ക് അവൻ്റെതേ ഇരുപോലെ ഗ്യാന. ഇതിനറിഞ്ഞ ചിത്രലേക്ക് തൻ്റെ മായാവിദ്യയിൽ ലോക്കലോക്ക സുത്തിത്ത് ചായക്കാര കിണ്ണങ്ങടെ ചിത്രപ്പെടുത്തി ഉഷാദേവിക്ക് കാട്ടിക്കൊടുപ്പക്ക അത് ലൊന്തന നോട്ടിന ഉഷാദേവി ഇവനെയും തെണ്ണുക. ആ ചായക്കാരനെ അനിരുദ്ധായിത്തിപ്പ. അല്ലി ദ്വാരക്കൽ അനിരുദ്ധ സ്വപ്ന കണ്ടണിപ്പ. അവനു താണ്ട സ്വപ്നത്ത് ഉഷാദേവിനെ കണ്ടിത്തിപ്പ. ഇതെല്ലാം അറിഞ്ഞ ചിത്രലേക്ക് ദ്വാരക്കേക്ക് ബപ്പഞ്ചി മായത്ത് അനിരുദ്ധൻ്റെ ബുദ്ധവ കൊമ്പരക്ക് ബപ്പഞ്ചി അനിരുദ്ധന സ്വപ്നത്തിൻ്റെ എച്ചരമാടുക. അവങ്ക് ഉഷാദേവിയുടെ കഥയെണ്ണുവഞ്ചി അവനെ മായത്ത് ശോണിത്തപ്പുറക്ക് കൊണ്ടുപോപ്പ. അല്ലി ദാക്കു അറിയത്തന്നൊക്കെ ഉഷാദേവിക്കു അനിരുദ്ധങ്കു ഗാന്ധർവ മംഗളാപ്പ. എച്ചക്കോ സമയ ദാക്കു ഗൊത്തിലത്തിഞ്ച ഇങ്ങടെ ഗുട്ട് കണിക്കാര നാരദനുണ്ട് ബാണസുരങ്ക് കുത്താപ്പ. അനിരുദ്ധനെ പിടിച്ചണ്ട് വപ്പക്ക് കുമ്പാണ്ട് എണ്ണുവ മന്ത്രി സൈന്യത്തോടെ ഉഷാദേവിയുടെ ബുദ്ധവ കോമ്പരയ്ക്ക് മുത്തണേ